ശാസിക്കുന്ന പ്രാണികളുടെ നമ്മൾ മനസ്സും ചരിത്രം തയ്യാറായി അവർക്ക് പാർട്ടി ദൈനം ഹമ്മക്ക്